0: ഫഹെ എവരിങ് എക്കലേഗ് ഫാനു ഗോയാഗിൻ ദിയഹിങ് അന്തിരി വളക്കം എക്കലേഗ് ഫാനു ലുമ എമ്മെങ് ഇബ്ബസൂവെ തിമൻ റസ്കലാങ് എക്കലേഗ് ഫാന വഹൈ കുര വീമെ എവരിങ് മിഖന്തൗഗ വാഹക എവരെന്ന നേഗി തിബ്ബ ഹമ കശ്വരും ഖലേഗ് ഫാനു എവരെന്ന ഫഹും കിയാ ദിവ്വാനതെ
1: ദിവേ എഫ്എം ദിവേ നായകു നോദിയ എക മെഗാഹെർട്സ്.
2: അലിനൂർ